0: കടി വയ്യാതെ പോയി ഇച്ചിരി കടി വയ കഴിഞ്ഞിട്ടില്ല ചാഴ മാള പാട്ടും പീറ്റിനായി ഉച്ചരി കഴിഞ്ഞത് മാളയില്ല ഞങ്ങൾക്ക്.
1: G'day listeners, my name's Kutcher Edwards. When I'm in Sydney, I listen to Koori Radio, Live and Deadly, 93.7 FM on your dial.